0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബി ശശികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. കൂടെ വയലിൻ വായിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദുമോമു എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Violin Recital by B. Shashi Kumar. Violin support by Muttara B. N. Ravindran. He is accompanied on the Mridangam by Thiruvananthapuram V. Surendran and on the Ghatam by Thiruvananthapuram V. Karthikeyan. He begins his Carnatic Classical Violin Recital with a composition of Saint Thyagaraja, മുദ്ദുമോമു. ഇന്ദ്രാഗ് സൂര്യകാന്തം സെറ്റ് ടു ആദിതാൾ.

0: ഇനി രസിക പ്രിയാരാഗത്തിൽ പരിപാഹി എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം കുട്ടിക്കുഞ്ഞി തങ്കച്ചി രചിച്ചത്.
1: Continuing his Carnatic classical violin recital, he will now present a composition of Kuttikunni Thangachi Paripahi in the rag Rasikapriya, set to Kandachapathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി ശശികുമാറിന്റെ വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിക്കുന്നത് മുട്ടറ BN രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. അവസാനമായി ബിലഹരി രാഗത്തിൽ ദ്വരകുന എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You were listening to Carnatic classical violin recital by B. Shashikumar. Violin support by Muttara BN Ravindran. He is accompanied on the mridangam by Thiruvananthapuram V. Surendran and on the ghatam by Thiruvananthapuram V. Karthikeyan. B. Shashikumar concludes his Carnatic classical violin recital with a composition of Saint Thyagaraja, Dwarakuna, in the rag Bilahari set to Aditaal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബി ശശികുമാർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ ബി ശശികുമാർ. വയലിൻ സപ്പോർട്ട് ബൈ മുട്ടറ ബി എൻ രവീന്ദ്രൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ ദ മൃദംഗം ആൻഡ് തിരുവനന്തപുരം വി കാർത്തികേയൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ വി വി സുബ്രഹ്മണ്യം. മൃദംഗം ഉമയാൾപുരം വി ശിവരാമൻ. ആദ്യം കീരവാണി രാഗത്തിൽ ഭാവയേ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by D.K. Jayaraman. He is accompanied on the violin by V.V. Subramaniam and on the mridangam by Umayalpuram V. Shivaraman. Listen to the compositions of Maharaja Swathi Thirunal. He begins his Carnatic Classical Music Concert with Bhavaye in the rag Keeravani set to Adithal.

0: ഇനി ബിലഹരി രാഗത്തിൽ സ്മര സദാ മാനസ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്. ഹി വിൽ നൗ പ്രസന്റ് സ്മര സദാ മാനസ ഇൻ ദ രാഗ് ബിലഹരി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ വി സുബ്രഹ്മണ്യം, മൃദംഗം ഉമയാൾപുരം വി ശിവരാമൻ. അവസാനമായി ദേവഗാന്ധാരി രാഗത്തിൽ രാമ രാമ എന്ന കൃതി കേൾക്കാം രൂപകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by D.K. Jayaraman. He is accompanied on the violin by V.V. Subramaniam and on the mridangam by Umayalpuram V. Shivaraman. D.K. Jayaraman concludes his Carnatic Classical Music Concert with Rama Rama in the rag Deva Gandhari set to രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡി കെ ജയരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ വി വി സുബ്രഹ്മണ്യം. മൃദംഗം ഉമയാൾപുരം വി ശിവരാമൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വെ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ ഡി കെ ജയരാമൻ. Accompanying artists were V.V. Subramaniam on the violin and Umayalpuram V. Shivaraman on the mridangam. This program was brought to you by Akashwani.